കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണത ക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. വാസുദേവ പുത്ര കൃഷ്ണ ജോ പാപോ ഓർ ദുഃഖോ കോ ദൂർ കർണേ വാലേ ഹൈ പരമാത്മാ ഹൈ ജോ ആത്മസമർപ്പൺ കർണേ വാലോ കേ കഷ്ടോ കാ നാശ കർണേ വാലേ ഹൈ. ഗോവിന്ദ കോ കോടി കോടി പ്രണാം ഹൈ. ഇസീ മംഗൾ കാമന കേ സാഥ് ആയിയേ പ്രാരംഭ കരേ ഭക്തിമയ കാര്യക്രം പുഷ്പാഞ്ജലി. ആകാംക്ഷ ആപ്കെ സാഥ് 107.7 FM റെയിൻബോ പർ.